ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ല് അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറിയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. യെസ്, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് സൂപ്പറായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്തെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കണ്ണിലെ നിങ്ങളുടെ ചിത്രം എങ്ങനെയെന്ന് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ബി യു ഫോർ യു. നമ്മൾ എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ മറ്റൊരാൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതിനകത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. പലരും പല രീതിയിൽ പറയും. പല ആൾക്കാരും അല്ലെങ്കിൽ പല ആൾക്കാരുടെയും പേഴ്സ്പെക്റ്റീവ് പല രീതിയിലാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ എന്നെക്കുറിച്ച് എനിക്ക് ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ലൈഫ് ചുമ്മാ സെറ്റാണ് ബ്രോ. തിരിച്ചുവരാം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്, ഡയറക്ടർ ഓഫ് ഗോപു നന്ദല ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ല ഈ അടുത്ത്? ഓ, ഞാനതൊരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
1: കോപ്പു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഞാൻ എന്താണ്, ഞാൻ ഏതാണ്, ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ. എനിക്ക് എന്നെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ വേറൊരാൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാനത് വകവെക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് ഞാനായിട്ട് നിൽക്കാനായിട്ടേ സാധിക്കുള്ളൂ. മറ്റൊരാളുടെ ഷൂസിലൂടെ എനിക്ക് ജീവിക്കാനോ കാണാനോ ഒന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ആ ഒരു മൊമെന്റ് വരെ നമ്മൾ നമ്മൾ തന്നെയാണ്. സോ മറ്റൊരാൾ എന്ത് പറഞ്ഞാലും, മറ്റൊരാൾ എത്ര ക്രിറ്റിസൈസ് ചെയ്താലും, മറ്റൊരാൾ എങ്ങനെയൊക്കെ നമ്മളെ കണ്ടാലും, നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ആ ഒരു മൊമെന്റിനാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ആ ഒരു മൊമെന്റാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒന്ന്. അതിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മൾ നമ്മളുടെ കൂടെ തന്നെ മുന്നോട്ട് പോവുക. ബി യു ആൻഡ് ഫോർ യു. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ജെ മിറ ഒളിയോൺ മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. സോ SMS ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലുള്ള പഴം ഏതാണ്? ഐ റിപ്പീറ്റ്, വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലുള്ള പഴം, അതായത് ഫ്രൂട്ട് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്കിന്നൊരു വിഷസ് വന്നിട്ടുണ്ട്. കല്യാണാണ് മെസ്സേജ് ഇച്ചിരിക്കുന്നത്. കല്യാണിൻ്റെ കൊളീഗായിട്ടുള്ള ലക്ഷ്മി പ്രിയയുടെ ബർത്ത്ഡേയാണ്. സോ ലക്ഷ്മി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ മനസ്സറിഞ്ഞ് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. വൺസ് അഗെയിൻ ലക്ഷ്മി, വിഷ് എ വെരി വെരി വെരി അടിപൊളി ബോം ബ്ലാസ്റ്റിക് ബർത്ത്ഡേ വിഷസ്. അപ്പോൾ തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്, ഒരു ചുംബനത്തിന്.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: ലക്ഷാധിപതി ആവണോ, കാർ വേണോ?
1: ഗോപുനന്ദലം ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അത്തം മുതൽ തുടങ്ങിയ ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ഭംഗിയാണ്. ഇപ്പോഴിതാ തിരുവോണത്തിൻ്റെ നിറവും സന്തോഷവും മനസ്സിൽ നിറച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അവിട്ടം. ഓണം ഒരു ദിവസത്തെ മാത്രം ആഘോഷമല്ല കേട്ടോ, നമ്മളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഓരോ നിമിഷവുമാണ് ഓണം. ഓണസദ്യയുടെ രുചിയും പൂക്കളത്തിൻ്റെ ഭംഗിയും പുതിയ വസ്ത്രങ്ങളുടെ സന്തോഷവും ഒക്കെ കഴിഞ്ഞാലും ഓണം ബാക്കി വയ്ക്കുന്ന ചില നല്ല ഓർമ്മകളാണ്. ഒരുമിച്ചിരുന്ന് സംസാരിച്ച നിമിഷങ്ങൾ, ഒരുമിച്ച് ചിരിച്ച നിമിഷങ്ങൾ, വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ പ്രിയപ്പെട്ടവർ. അവിട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, ആഘോഷങ്ങൾക്ക് വലിയ കാരണങ്ങൾ വേണ്ട. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കൂടിച്ചേരലും വലിയൊരു ആഘോഷമാണ്. അപ്പോൾ ഈ അവിട്ടം ദിനത്തിലും ആ ആഘോഷം മനസ്സിൽ സൂക്ഷിക്കാം. സ്നേഹത്തോടെ, ചിരിയോടെ, നല്ല ഓർമ്മകളോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ഹർഷി മീ റൗൾ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഓണം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കലണ്ടറിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയി എന്ന് മാത്രം. പക്ഷേ മനസ്സിൽ നോക്കിയാൽ ഓണം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവിട്ടം ദിനത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഓണക്കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച നിമിഷം ഏതാണ്? ഒരു സദ്യയോ ഒരു യാത്രയോ കുടുംബത്തോടൊപ്പമുള്ള ഒരു ചെറിയ സംസാരമോ അല്ലെങ്കിൽ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഒരാളുടെ പുഞ്ചിരിയോ? പലപ്പോഴും വലിയ ആഘോഷങ്ങളല്ല നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, വളരെ ചെറിയ നിമിഷങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ അവിട്ടം ദിനത്തിൽ ഒരു ചെറിയ കാര്യം ചെയ്യാം. നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ വിളിക്കാം, കുറച്ചു നേരം സംസാരിക്കാം, എങ്ങനെയുണ്ട് എന്ന് സ്നേഹത്തോടെ ചോദിക്കാം. കാരണം ഓണം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം ഒന്നാണ് ഒരുമിച്ചിരിക്കുക എന്നതിന്റെ വില. ആ സ്നേഹവും സന്തോഷവും മനസ്സിൽ നിറച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബേഡി ആർഷി മീറ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ, ആൻവി ആണോ? ഐശ്വര്യ ആണ്. നന്ദലത് ജി മാർട്ടിൽ നിന്ന് ഈ അടുത്ത് പർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ? നന്ദലത് ജി മാർട്ടിൽ
1: നിന്ന്
0: സാറിനെ തേടി ലാഖ്പതി ഓഫർ, 1 lakh റുപ്പീസ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്.
1: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 1 lakh കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയുന്ന കേട്ടിട്ടുള്ളൂ. ഭയങ്കര സംഭവമായി, ഞങ്ങള് കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് അവിടെ റേറ്റ് ഒക്കെ വളരെ കുറവുണ്ട് കേട്ടോ.
0: ഓ, താങ്ക് യു സോ മച്ച് സാർ. ഹാപ്പി ഓണം.
1: താങ്ക് യു, താങ്ക് യു.
2: കൊപ്പം നന്ദലത് ജി ബാർ, കേരളത്തിൽ എല്ലായിടത്തും. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷി മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഓണത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ ഒന്ന് മാറി പോയിട്ടുണ്ടാകും അല്ലേ? ഭക്ഷണം കുറച്ച് കൂടുതലായി, ഉറക്കം കുറച്ച് മാറി, എക്സസൈസ് ഒക്കെ നാളെ തുടങ്ങാം എന്ന ലിസ്റ്റിലായിരിക്കാം. പക്ഷേ ആഘോഷങ്ങൾ കഴിഞ്ഞാൽ ശരീരം വീണ്ടും നമ്മുടെ റുട്ടീനിലേക്ക് പതുക്കെ കൊണ്ടുവരാട്ടോ. ഒറ്റയടിക്ക് കഠിനമായിട്ടുള്ള ഡയറ്റ് ഒന്നും തുടങ്ങേണ്ട. വെള്ളം ആവശ്യത്തിന് കുടിക്കുക, വീട്ടിലെ ബാലൻസ്ഡ് ഫുഡ് കഴിക്കുക, പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക, അതോടൊപ്പം ദിവസവും കുറച്ച് സമയം നടക്കാനും ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെറിയൊരു വാക്ക്. അത് ഡൈജഷനും ഓവറോൾ ആക്ടിവിറ്റിക്കും നല്ലൊരു ശീലമാകാം. അപ്പോൾ അവിട്ടം ദിനത്തിൽ ഒരു ചെറിയ റെസൊല്യൂഷൻ എടുക്കാം. ആഘോഷങ്ങൾ അവസാനിച്ചാലും സെൽഫ് കെയർ അവസാനിക്കരുത്. ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കുക. പെർഫെക്റ്റ് ആകണമെന്നില്ല, കൺസിസ്റ്റന്റ് ആയാൽ മതി. അപ്പോൾ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും മുന്നോട്ട് പോകാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഒരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് ചില ഓർമ്മകൾ പിറക്കുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ, ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആരോ പഴയ കഥകൾ പറയും, ആരോ പഴയ ഫോട്ടോകൾ എടുത്ത് കാണിക്കും, പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ചിരിക്കും. ഇത്തരം ചെറിയ നിമിഷങ്ങളാണ് പിന്നീട് നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കുന്നത്. അവിട്ടം ദിനത്തിൽ നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ഒരുപാട് കാലമായി സംസാരിക്കാത്ത ഒരാളെ വിളിക്കാം, അകലെയാണെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യാം, നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു മെസ്സേജ് അയക്കാം. കാരണം ദൂരം കൂടിയാൽ ബന്ധങ്ങൾക്ക് ഡിസ്റ്റൻസ് ഉണ്ടാകേണ്ടതില്ല. നമ്മുടെ ബിസി ലൈഫിൽ പലപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ബന്ധങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടതാകുന്നത്. അതുകൊണ്ട് ഈ അവിട്ടം ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിന് പകരം ഒരു നല്ല വാക്ക് കൊടുക്കാം, ഒരു കോള് ചെയ്യാം, ഒരു പുഞ്ചിരി പങ്കിടാം. അതാണ് ഓണത്തിന്റെ യഥാർത്ഥ മനോഹാരിത. തിരിച്ചുവരാം കുറച്ച് നല്ല ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
4: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷീമി റൗളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സന്തോഷം എന്ന് പറയുമ്പോൾ വലിയ അച്ചീവ്മെന്റ്സ്, വലിയ സെലിബ്രേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സന്തോഷം നമ്മുടെ ദിവസത്തിലെ ചെറിയ കാര്യങ്ങളിലും ഉണ്ട്. രാവിലെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക, ചൂടുള്ള ചായ കുടിക്കുക, പ്രിയപ്പെട്ട ഒരാളുടെ മെസ്സേജ് വരുന്നത്, അതുപോലെ തന്നെ മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്ന ഒരു നിമിഷം, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ലിറ്റിൽ ജോയ്. അവിട്ടം ദിനത്തിൽ അത്തരത്തിലുള്ള ചെറിയ സന്തോഷങ്ങളെ ശ്രദ്ധിക്കാൻ നമുക്ക് ശ്രമിക്കാം. മറ്റുള്ളവരുടെ ജീവിതവുമായി കമ്പയർ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയി കഴിഞ്ഞിട്ട് സന്തോഷിക്കാം എന്ന് കാത്തിരിക്കാതെ ഇപ്പോഴുള്ള ചെറിയ നല്ല നിമിഷങ്ങളെ എൻജോയ് ചെയ്യാൻ പഠിക്കണം. കാരണം ജീവിതം വലിയ നിമിഷങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ചതല്ല, ചെറിയ സന്തോഷങ്ങൾ ചേർന്നാണ് വലിയ മനോഹരമായിട്ടുള്ള ജീവിതം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നൊരു ചെറിയ സ്മൈൽ കൊടുക്കൂ, നിങ്ങളും ഹാപ്പിയാകും, മറ്റൊരാളും ഹാപ്പിയാകും. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നിറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒളിയോൺ മൈ റേഡിയോ നൈറ്റ് എഫും കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അങ്ങനെ അവിട്ടത്തിന്റെ ഈ മനോഹരമായിട്ടുള്ള ദിവസവും പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ഓണത്തിന്റെ നിറങ്ങളിലും ആഘോഷങ്ങളും നമ്മളെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ തിരക്കുകളിൽ നിന്ന് മാറ്റി നിർത്തി. ഒരുമിച്ച് ചിരിക്കാനും സംസാരിക്കാനും ഓർമ്മകൾ പങ്കിടാനും ഒരു അവസരം തന്നു. പക്ഷേ ഈ ആഘോഷത്തിന്റെ മൂഡ് ഇവിടെ അവസാനിക്കേണ്ടതില്ല. ഓണത്തിൽ നമ്മൾ പങ്കിട്ട സ്നേഹം,

ഓണം തീങ്ങ എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ

0: ഹലോ
1: ഹലോ, ഹായ് ജയശ്രീ.
0: ഹായ്,
1: ഞാൻ ഐശ്വര്യയാണ് നന്ദല ജിമാറ്റിന്ന്. കൺഗ്രാറ്റുലേഷൻസ്, ലക്പതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു. 1 lakh.
0: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കർ ആണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
1: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു.
0: വളരെ ഹാപ്പി. നല്ല ടീം വർക്കുമാണ്, നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്.
1: വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി
0: ഓണം.
2: കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് എസ് എം എസ് ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. സോ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അവർക്കായിട്ട് ഞാൻ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ഇതാണ്, വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലുള്ള പഴം ഏതാണ്? ഐ റിപ്പീറ്റ്, വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലുള്ള പഴം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും കഥകളും ഒക്കെ സംസാരിച്ച് ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറയാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുൻപ് എനിക്ക് വീണ്ടും വീണ്ടും വീണ്ടും പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എന്ത്, നമ്മൾ ആരെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ കണ്ണിലൂടെ മറ്റൊരാൾ എന്ത് പറയുന്നു എന്ന ചിന്തയിലൂടെ നമ്മൾ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ബി യു ആൻഡ് ഫോർ യു. ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്നെ കുറിച്ച് അറിയാം. ഞാൻ എന്താണ് എനിക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ വേറൊരാൾ പറയുന്ന കാര്യത്തിൽ എന്തിനാണ് ഞാൻ കൺസേൺ ആവുന്നത്, വേറൊരാൾ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാനായിട്ട് ഇരുന്നാൽ പോരെ അല്ലേ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷ. തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: That's right. Just me.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഹലോ,
2: ഹലോ,
1: ഹായ് അരുൺ.
2: ഹായ്.
1: നന്ദല ജി മാർട്ടിന് ഐശ്വര്യയാണ് വിളിക്കുന്നത്.
2: ഓക്കെ.
1: ലാക്പതി ഓഫറില് വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
2: അറിഞ്ഞായിരുന്നു.
1: ഓ, കൺഗ്രാറ്റുലേഷൻസ്.
2: താങ്ക് യു.
1: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
2: ഞാന് ഒരു അയൺബോക്സ് വാങ്ങിയിരുന്നു.
1: ഓ, അടിപൊളി. അയൺബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിരിക്കുകയാണ് ലാക്പതി ഓഫർ. ഓക്കെ, ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നമ്മുടെ ഷോറൂം? ഏതായിരുന്നു?
2: അപ്പോ
1: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്. അതായത് തുടർന്ന് നന്ദല ജി മാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ.
2: ഒരുപാട്
1: സന്തോഷം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
2: അതെങ്ങനെ?
1: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
0: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

பாத்துக்க, நல்ல காலை.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: സഫിയ, ഇത് ഐശ്വര്യാണ് നന്ദല ജി മാർട്ടിന്. സഫിയ, റൈസ് അടിച്ചിരുന്നു അറിഞ്ഞായിരുന്നോ? ലാക്പതി ഓഫറില് 1 ലാക്ക് റുപ്പീസ് പ്രൈസ് അല്ലേ? എന്തായിരുന്നു സഫിയ വാങ്ങിയിരുന്നത്? ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സഫിയുടെ എക്സ്പീരിയൻസ്? നന്ദല ജി മാർട്ടിന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പൊ സഫിയക്കും കുടുംബത്തിനും ഹാപ്പി ഓണം ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാചുലേഷൻ.
5: കേരളത്തിൽ എല്ലായിടത്തും

ഓണം തീങ്ങ എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
2: അതെങ്ങനെ?
1: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഉസീ സംസം ദർബ ഹോ മഫീ വളോ ദർബ ദർബ കേ ദർബ ഓ ബി ദർബ കേ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ ദർബ

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM, 90 FM. Catering, yeah. Go to now.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ ധീരാജ് ചാടകി ഇതവിടെ എത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ അങ്ങനെ തിരുവോണത്തിന്റെ ആഘോഷ തിരക്കുകൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് അവിട്ടം ദിനത്തിലാണ് അല്ലേ. ഓണം കഴിഞ്ഞെന്ന് കരുതി ആഘോഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ഓണത്തിന്റെ ആ സന്തോഷവും ഇന്നലത്തെ തിരുവോണത്തിന്റെ ഓർമ്മകളും ഒക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഇന്നും നമുക്ക് കുറച്ചു നേരം കൂടി ആഘോഷിക്കാം. മത്തപ്പൂക്കളവും സദ്യയും പായസവും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും എല്ലാം ചേർന്നൊരു മനോഹരമായ ഓണക്കാലല്ലേ. അതിൻ്റെ ഒരു ചെറിയ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ അവിട്ടം ദിനവും. അപ്പോൾ ഈ അവിട്ടം ഉച്ചയ്ക്ക് നിങ്ങളുടെ വിശ്രമ സമയത്തേക്ക് ഞാനും നിങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് നല്ല പാട്ടുകളും രസകരമായ വിശേഷങ്ങളും ഓണത്തിൻ്റെ ആ ഒരു ആഘോഷ മൂഡ് ഒട്ടും കുറയ്ക്കാതെ കുറച്ച് കത്തിയൊക്കെ ആയിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളും അവിടെ റെഡി ആയിട്ടിരിക്കല്ലേ. വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുന്നവരായാലും യാത്രയിലായാലും ജോലി തിരക്കിനിടയിലായാലും ഞങ്ങളെ കേൾക്കുന്നവരെല്ലാവരും എവിടെയാണെങ്കിലും ഈ ഒരു സമയം നമ്മൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ദിവസം നമ്മളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അതാരാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കേൾക്കാം അല്ലേ. ഒരുപാട് സമ്മാനങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ്. അവിട്ടം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് ഒരു ചെറിയ മാറ്റമുണ്ടല്ലേ. തിരക്കുകളൊക്കെ ഒന്ന് കുറഞ്ഞ് ഇന്നലെ നടന്ന ആഘോഷങ്ങളുടെ ഓർമ്മയിലേക്ക് നമ്മൾ പതുക്കെ തിരിഞ്ഞു നോക്കുന്ന ഒരു സമയം കൂടിയാണ്. തിരുവോണത്തിന് ഒരുമിച്ച് കൂടിയ കുടുംബം, ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ, നാട്ടിലെ ആഘോഷങ്ങൾ, കളിയും ചിരികളും മിന്നും അതൊക്കെ നമ്മൾ റീപ്ലേ ചെയ്യുന്നുണ്ടാകും അല്ലേ. പക്ഷേ ഓണം എന്നത് ഒരു ദിവസം മാത്രം ആഘോഷിച്ച് തീർക്കേണ്ട ഒന്നല്ല. നമ്മൾ പരസ്പരം കാണുന്ന സ്നേഹത്തിലും ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയത്തിലും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളിലാണല്ലേ ഓണം ശരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് സ്ലോ ആക്കാം, ഇന്നലെ നടന്നതെല്ലാം ഓർത്തെടുക്കാം, ഇനിയും വരാനുള്ള നല്ല ദിവസങ്ങളെ കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി ഈ അവിട്ടം ഉച്ചയ്ക്ക് നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും. കുറച്ച് നല്ല പാട്ടുകളും കുറച്ച് രസകരമായ സംസാരങ്ങളും കത്തികളും പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കുറച്ച് ഓണവിശേഷങ്ങൾ എല്ലാം ചേർത്ത് പൊടി പൂറം വാങ്ങാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സമ്മാനത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇന്നത്തെ യസ്മാസ് ചോദ്യത്തിന്റെ കറിയാണ്. സോ ഒട്ടും സമയം കളയാതെ എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യസ്മാസ് ചോദ്യം, വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലുള്ള പഴം ഏതാണ്? വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലുള്ള പഴം ഏതാണ്?

0: കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ 1 ലാഖ് റുപ്പീസ് ലാഖ്പതി ഓഫറിലൂടെ കിട്ടിയത് ആര്യക്കാണെന്ന് ഞാൻ അറിഞ്ഞു.
1: താങ്ക് യു.
0: ഏത് ബ്രാഞ്ചിന്നാണ്, എന്താണ് ഷോപ്പ് ചെയ്തത്?
1: കായംകുളം ബ്രാഞ്ചിൽ നിന്ന് ഫ്രിഡ്ജ് ആണ് ഷോപ്പ് ചെയ്തത്.
0: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷോപ്പ് ചെയ്തപ്പോ?
1: നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ, നല്ല ഓണം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ തന്നെ പോയി ഞങ്ങൾ ഷോപ്പ് ചെയ്തത്.
0: ഓ, താങ്ക് യു സോ മച്ച്. ആര്യക്കും ആര്യയുടെ ഫാമിലിക്കും ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാജുലേഷൻസ്.
1: യു ടു ഹാപ്പി ഓണം. കേരളത്തിൽ എല്ലായിടത്തും
2: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാഖ്പതി ഓഫറിൽ എവരിഡേ 1 ലാഖ് ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നമ്മളുടെ കൂടെ ഇതൊരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ എത്തിയ സത്താർക്കി ആണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. സത്താർക്കിയെ കുറിച്ച് പറയുമ്പോ വിനിയേച്ചർ ബുക്കുകളുടെ ലോകത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരാളാണ് അല്ലേ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഓണവിശേഷങ്ങളുമായി നമ്മളുടെ കൂടെ ഇക്ക ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇക്ക, വെൽക്കം ടു അവർ ഷോ. ഏതായാലും ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഓണവുമായി ബന്ധപ്പെട്ട ഒരു മിനിയേച്ചർ പുസ്തകം ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കും എഴുതുന്നുണ്ടാവാ?
7: എന്തൊക്കെ ചെറുപ്പകാലം എന്ന് പറയുന്ന ഇതൊരു ഏകദേശം ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഓണക്കാലത്ത് പാടിയിരുന്ന, അതായത് മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം, ഇതിൽ നമുക്ക് പൊളി ഇങ്ങോട്ട് എടുക്കാം. അതായത് ഇന്ന് ഓണം പൊളിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്താ പറയാ?
6: ഓണം പൊളിയാണ്.
7: അതായത് നമുക്കിടയില് ഭാഷയിൽ വന്ന വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു കാലത്ത് ഒരു ഒരു പടം, ഒരു സിനിമ കണ്ട് നമ്മൾ പുറത്തു വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം പൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു എന്നാണ്. അതേസമയം ഇന്ന് പൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മികച്ചതാണ് എന്നായി അതിന്റെ അർത്ഥം മാറി. അതായത് തല്ലിപ്പൊളി എന്നുള്ള ഒരു സാധനം അതിനെ അടിപൊളി എന്ന വാക്ക് ഓവർടേക്ക് ചെയ്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം മികച്ചത് എന്നായി മാറി. അതായത് ഒരു വലിയ മാറ്റം വന്നു. ഈ മാറ്റത്തെ കുറിച്ചായി
6: ഇതൊക്കെ പറഞ്ഞപ്പോ തന്നെ ഒരു ക്യൂരിയോസിറ്റി ആയി. ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പൊ ഇതുപോലെ ഞങ്ങൾക്ക് ചോദിച്ചറിയാനായിട്ട്. എന്തായാലും ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ Stay tuned to My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ചടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചോരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മളുടെ കൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ എത്തിയ ടർക്കിയാണല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളത്. യെസ്, അപ്പോൾ ഇക്കാരടുത്ത് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ ഓണം എങ്ങനെയാണ് വരുന്നത്? ഒരു പൂക്കളം, സദ്യ, ഓണക്കളികൾ, ഇതിലേതാണ് ഒരു കഥയോ ഒരു കഥാപാത്രമോ ഉണ്ടാക്കാനായിട്ട് സത്താർക്കിയെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്?
1: അതായത് എനിക്ക് മാവേലി എന്ന് പറയുന്ന ഒരു ഒരു കഥ, എന്റെ ഒരു ഹിറ്റ് കഥയുണ്ട്. അതായത് ഈ കൊറോണ കാലത്ത് മാവേലി വന്നു, ലോക്ക്ഡൌൺ കാലത്ത് മാവേലി വരികയാണ്. ആ സമയത്ത് മാവേലി വന്നു, പക്ഷെ മാവേലി ഇങ്ങനെ നടന്നു പോകുമ്പോ പോലീസുകാർ പിടിക്കുക. പോലീസുകാർ അന്ന് നമ്മള് ആ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ഒരു പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്കൊക്കെ പോകുമ്പോ നമ്മളൊരു കടലാസ് എഴുതി കൈ പിടിക്കണം. എന്നിട്ട് ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, ഇന്ന വണ്ടിയിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഒരു കടലാസ് കൈ പിടിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഐ ഡി കാർഡും കൈ പിടിക്കണം. അപ്പൊ പാവപ്പെട്ട മാവേലി കേരളത്തിൽ വന്നു, അയാൾ നടന്നു പോകുമ്പോ പോലീസുകാർ പിടിച്ചു. പോലീസുകാര് പിടിച്ചപ്പോ അയാൾ പറഞ്ഞു, ഈ പാവപ്പെട്ട മാവേലി പറഞ്ഞു, ഞാൻ മാവേലിയാണ്, പ്രജകളെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വളരെ ശക്തരായിട്ടുള്ള നമ്മുടെ പോലീസുകാർ പറഞ്ഞു, അതൊന്നും പറഞ്ഞേ പറ്റില്ല, ഐ ഡി കാർഡ് കാണിക്കാൻ പറഞ്ഞു, മാവേലിയാണ് എന്ന് തെളിയിക്കുന്ന ഐ ഡി കാർഡ് കാണിക്കാൻ പറഞ്ഞു. പക്ഷെ ആ വന്ന പാവപ്പെട്ട മാവേലിയുടെ കയ്യില് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല. ഉടനടി 2000 രൂപ പെറ്റിയടിച്ചു. ഒരു കഥയില് അങ്ങനെ പറയുന്നുണ്ട്. മറ്റൊരു കഥയില് ഈ കുട്ടികള് ഈ അതെ പൂക്കളവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പൂക്കൾ ഇടുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ കഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.
0: ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ലയിച്ചിരുന്ന പോവാണ്. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുണ്ട്. അതിനു മുൻപ് ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചോരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജ്യ ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ സർദാർ കേട്ട് എടുത്ത് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാവേലി ഈ ഒരു കാലഘട്ടത്ത് വരാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആദ്യം കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക?
1: ഞാൻ മാവേലി ഇപ്പൊ വരികയാണെങ്കിൽ എന്റെ ഏറ്റവും ചെറിയ പുസ്തകം അര സെന്റിമീറ്റർ, ആ പുസ്തകത്തില് ഒരു ഷീറ്റ് കൊണ്ട് 72 പേജുള്ള 51 പുസ്തകമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു എ ഫോർ ഷീറ്റ് കൊണ്ടാണ് കേട്ടോ, ഫോർ ഷീറ്റിനെ 3672 പേജാക്കി മുറിച്ച് ഇതിന്റെ 72 പേജുകളുള്ള 70 ഭാഷ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എന്റെ പൾസ് എന്ന് പറയുന്ന പുസ്തകം, അതിന്റെ ഒരു കോപ്പി കൊടുത്തിട്ട് മാവേലിയോട്, മാവേലിക്ക് അറിയുന്ന ഭാഷയിലൊക്കെ അത് വായിക്കാൻ ഞാൻ പറയും. മാവേലിയോട് പറയും, എനിക്ക് ഈ ലോകത്തു നിന്ന് കിട്ടുന്ന ഏറ്റവും ചെറിയ, ഇത്രയും ചെറിയൊരു പുസ്തകം ലോകത്തിൽ, അപ്പൊ അത് ഞാൻ മാവേലിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും.
0: പറയുമ്പോ തന്നെ ഒരു ക്യൂരിയോസിറ്റി ആണ് ഓരോന്ന് കാണാനും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനും. ഏതായാലും ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജേഷ് അടങ്ങിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ എറിച്ചി ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ നമ്മളുടെ കൂടെ സതാർക്കി ആണല്ലേ ഉള്ളത്. സതാർക്ക, ഈ വാവയിലേക്ക് ആ ഒരു പുസ്തകം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ പാട്ടുകൾ കേട്ടിട്ടും ഞാൻ ഇപ്പോഴും അതിൽ സ്റ്റെക്ക് ആയിട്ട് തന്നെ നിൽക്കാണ് എന്ന് തന്നെ പറയാം. കാരണം ഒരു ക്യൂരിയോസിറ്റി.
1: അപ്പൊ മാവേലി ഹാപ്പി ആവില്ലേ? കാരണം മാവേലി അപ്പോ പണിയാണല്ലോ എന്ന് മാവേലിക്ക് തോന്നും. കാരണം ഇതിനകത്തുള്ളത് ഫുള്ള് എന്താ പറയാ, ഒരു വരി ആകെ ഉള്ളത് ഉപ്പ് എന്ന് പറയുന്ന കഥയാണ്. ഞാനൊരു കടലായിരുന്നു എന്ന് ഉപ്പ് പറയാണ്. പക്ഷെ ഉപ്പിന് പറയാലോ, ഞാനൊരു കടലായിരുന്നു. ഒരു സമുദ്രത്തോളം വലിപ്പമുണ്ട്
0: ഉപ്പിന്.
1: കാരണം അതൊരു കാലത്ത് കടലായിരുന്നു.
0: പറഞ്ഞു പറഞ്ഞത് അടുത്ത് കാണാനുള്ള ആകാംക്ഷയിലിരിക്കുകയാണ് എന്ന് പറയാം.
1: പിന്നെ നമ്മൾ നേരിട്ട് വരുമ്പോ പ്രോഗ്രാമുകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ശരിയല്ലേ, നമ്മൾ വരുമ്പോ കാണിച്ചിട്ട്.
0: യെസ്, അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷങ്ങൾക്കൊക്കെ ഇടയിൽ ഇരട്ടി മധുരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ എറിച്ചി ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ സത്താർക്ക് ഈ ഓണത്തെ കുറിച്ച് പറയുമ്പോ ഓണാഘോഷങ്ങളിൽ പണ്ടുണ്ടായിരുന്ന ഒരു കാര്യം തിരികെ കൊണ്ടുവരാൻ അവസരം കിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവാത്തില്?
4: നമുക്ക് പണ്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടില് കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വീടൊക്കെ അണുകുടുംബമായി ഒന്നോ രണ്ടോ ആളുകൾ മാത്രമുള്ള ചെറിയ കുടുംബങ്ങളായി. ഓണക്കാലത്ത് എല്ലാവരും ടൂറ് പോവാണ്, ആ വീട് അടച്ചിട്ട് എല്ലാവരും യാത്ര പോവാണ്. പക്ഷെ പഴയൊരു കാലം ഉണ്ടായിരുന്നു, വലിയ ഒരു ഫാമിലി വീട്ടിനകത്ത്, ആ വീട്ടിലെ തന്നെ രണ്ടോ മൂന്നോ മക്കള്, അവരുടെ പെങ്ങന്മാര്, അവരുടെ മക്കൾ, അങ്ങനെ എല്ലാവരും കൂടി വീടിന്റെ മുറ്റത്ത്. അങ്ങനെ പല നാട്ടിലും ഈ പല തരം കളികളുണ്ട്. കൊച്ചുകുട്ടി കളിക്കുക, കല്ല് കളി, അഞ്ചല് കളിക്കുക, പത്തല് കളിക്കുക, അങ്ങനെ കുറേ, നൂറാം കുഴി കളിക്കുക, അങ്ങനെയൊക്കെ, നൂറാം കോലി കളി, അങ്ങനെ കുറെ കളികൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ മാറിയിപ്പോ വടം വെച്ച് അങ്ങനത്തെ മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ അടുത്ത് നിന്നിപ്പോ പുതിയ കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ 3 കല്ല് വരച്ചുകൊണ്ട് കളിച്ചിരുന്ന കളികളൊന്നും ഇന്നില്ല. അപ്പൊ അതുപോലെ തന്നെ കല്ല് കളിക്കാൻ ഇന്നത്തെ ഇത് ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ കല്ലുവിളിച്ചു. ഇന്നത്തെ തലമുറക്ക് കല്ല് കളിക്കാൻ ഈ അഞ്ചല്, ഒത്താം കല്ല് എന്നൊക്കെ പറയുന്നത് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ തിരിച്ചുകൊണ്ട് വരുമ്പോഴുണ്ടാവുന്ന ഒരു വലിയ ഒരു ഗൃഹാതുരത്വം നമുക്ക് കിട്ടും.
1: ശരിയാണ്, ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോ ഈ അച്ചമ്മയൊക്കെ വന്ന ഓരോ പഴയ കാലത്തെ കളികളൊക്കെ പറഞ്ഞു തരുമ്പോ അതൊരു പ്രത്യേക ഹരം പോലെയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മൾ പഴയ കാലത്തെ ഓരോ ഓർമ്മകളിലേക്കാണല്ലേ പോകുന്നത്. ഈ ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷി ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ സത്താർക്ക, ഈ ഓണത്തെ കുറിച്ച് പറയുമ്പോ സദ്യയെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലേ? ഈ സദ്യയില് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്താർക്ക് ഏതായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവാ?
1: ഓണസദ്യത്തിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുളിഞ്ചി ഇഷ്ടമാണ്. പുളിഞ്ചി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. അതായത് സദ്യക്ക് പുളിഞ്ചി വിളമ്പുന്നത്, അതായത് പുളിഞ്ചി ഒരിക്കലും ഓവറായിട്ട് വിളമ്പി തരില്ല. പുളിഞ്ചിക്ക് അങ്ങനെ ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട് പുളിഞ്ചിക്ക്. അത് കഴിക്കുന്നവന് ലിമിറ്റ് ഉണ്ട്, അത് നൽകുന്നവന് ലിമിറ്റ് ഉണ്ട്. ഞാന് പുളിഞ്ചിയെ കുറിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രീതിയിലാണ് ആ കവിത എഴുതിയിരിക്കുന്നത്. അതായത് നൽകുന്നതിന് ലിമിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കഴിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഇതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ഒരിക്കലും നിങ്ങളെ എന്താക്കാൻ പാടില്ല, നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തെ അപഹരിക്കാൻ പാടില്ല. ഒരു ലിമിറ്റുള്ള സാധനം എന്ന് പറയുന്നത് പുളിഞ്ചിയാണ്. ബാക്കി ഇപ്പൊ സദ്യക്ക് നമുക്കൊക്കെ കുറയാണെങ്കിൽ ഏതൊരാളും പുളിഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ വീണ്ടും ഒരു അര ടീസ്പൂൺ അതിൽ പുളിഞ്ചി അവസാനിക്കുന്നു. ആരും നമ്മുടെ ഊണില് ഫുള്ള് പുളിഞ്ചി ഒഴിച്ചിട്ടോ പകുതി ഭാഗം പുളിഞ്ചി ഒഴിച്ചിട്ടോ സാമ്പാർ കഴിക്കുന്ന പോലെയോ തോരൻ കഴിക്കുന്ന പോലെയോ കാളൻ കഴിക്കുന്ന പോലെയോ അവിയൽ കഴിക്കുന്ന പോലെയോ ഒന്നും പുളിഞ്ചി കൂട്ടി കഴിക്കില്ല. അപ്പൊ അതൊരു സ്വാതന്ത്ര്യത്തിന്റെ നമുക്ക് അനുവദിച്ച സ്വാതന്ത്ര്യത്തിന്റെ ലിമിറ്റിനെ കൃത്യമായി കാണിക്കുന്ന ഒരു സാധനമാണ് പുളിഞ്ചി. ഞാൻ പുളിഞ്ചി കഴിക്കും.
0: സത്താർക്കിന്റെ അടുത്ത് ഓരോന്നും സംസാരിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയും ഒരു ഇൻട്രസ്റ്റ് ആണ് സ്പെഷ്യൽ ആയിട്ട്. ഏതായാലും ഈ ഒരു കഥകൾക്കൊക്കെ ഇടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ഇടയിൽ കൂടി ഒന്ന് ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്, കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ചടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ സത്താർക്ക, ഇത്രയും നേരം കേട്ടിരുന്ന നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് എന്താണ് ഇനി പറയാനുള്ളത്?
1: നമ്മള് ഞാൻ പറഞ്ഞല്ലോ, കാലം മാറി, വേഷം മാറി, ഭാഷ മാറി, നമ്മുടെ കൺസെപ്റ്റ് ഒക്കെ മാറി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓണം ഓഗസ്റ്റിൽ വന്നാലും ഓണം സെപ്റ്റംബറിൽ വന്നാലും ആ ഓണക്കാലത്ത് കൃത്യമായിട്ട് വരുന്ന ഒരു ജീവിയുണ്ട്, അതാണ് ഓണത്തുമ്പികൾ. അത് ഈ നമ്മുടെ പഴയ കാലത്തും എന്റെ കൊച്ചു ചെറുപ്പകാലത്തും ഉണ്ട്, ഇന്നും ഉണ്ട്. കൃത്യമായിട്ട് ഓണക്കാലത്ത് മാത്രം നമുക്ക് കണ്ടുവരുന്ന ഓണത്തുമ്പികളെ കാണാം. അപ്പോ ഈ ഓണത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് ആ ഡേറ്റ് ഒക്കെ നോക്കി കൃത്യമായിട്ട് ഓണത്തുമ്പി. ഇപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ ഇഷ്ടംപോലെ ഓണത്തുമ്പികളെ കാണാം. അത് ഓണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ വരുന്ന കാണുന്നില്ല, പിന്നെ അടുത്ത ഓണത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഭൂമിയിലും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ നമ്മൾ കണ്ണോടിക്കുക. ഞാൻ ഇപ്പൊ പുളിഞ്ചിയെ പോലും ഞാൻ സ്വാതന്ത്ര്യം എന്നുള്ളതിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. അപ്പൊ നമ്മൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്, എല്ലാം നമ്മൾ നിരീക്ഷിച്ച് ഒപ്പം തന്നെ ഈ നമ്മള് മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ പറ്റില്ല. ഉള്ള കാലത്ത് നമ്മളുടെ സാന്നിധ്യം, അത് കൂട്ടുകാർക്കിടയിലായിക്കോട്ടെ, കുടുംബക്കാർക്കിടയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മളുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന, ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ധന്യരാണ്, ഈ ജീവിതത്തിൽ വിജയിച്ചവരാണ് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാം അതിനെ സാധിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും കൃത്യമായ
0: താങ്ക് യു സോ മച്ച്. ഈ ഒരു സമയത്ത് ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് പറ്റിയത്. ഓരോ കഥകളൊക്കെ കേട്ടപ്പോ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ സത്താർക്ക് ഹാപ്പി ഓണം, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എന്തായാലും ലിസണേഴ്സ്, നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. പാട്ടുകൾക്ക് ജയ് ഷോ കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ ജാനകിയാണ് ുടെ കൂടിയുള്ളത്.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ജാനകി ആണ് നിങ്ങളുടെ കേടിയുള്ളത്. അപ്പൊ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ദാ പിടിച്ചോ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം. വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലുള്ള പഴം ഏതാണ്? വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലുള്ള പഴം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പർ ലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാൻ മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 1454 8921 5273 72.
2: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
3: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലെ ജി മാർട്ട്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ്. അങ്ങനെ സമയം പതുക്കെ വൈകുന്നേരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലൈക്ക് ക്ലോക്കിൽ 4 മണി ആകാൻ ആയിട്ടുണ്ട്. തിരുവോണത്തിന്റെ തിരക്കുകളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഒന്ന് സ്വസ്ഥമായിരുന്ന് ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന സമയമാണ്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നതും ചില പ്രത്യേക ഓർമ്മകളാണ് അല്ലേ. കുട്ടിക്കാലത്തെ ഓണം, നാട്ടിലെ ഓണാഘോഷങ്ങള്, കൂട്ടുകാരോടൊപ്പമുള്ള കളികള്, ബന്ധുക്കളൊത്തുകൂടിയ നിമിഷങ്ങള്, ഓരോരുത്തർക്കും പറയാൻ ഓരോ ഓണക്കഥകളുണ്ട്. അത്തരം ഓർമ്മകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈ അവിട്ടം ദിനത്തിന്റെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: ഹലോ,
5: ഹായ് ജോൺസൺ, ഐശ്വര്യയാണ് നന്ദല ജി മാർട്ടിന്. കൺഗ്രാചുലേഷൻസ്, ലാക്പതി ഓഫറിൽ 1 ലാക്ക് റുപ്പീസ് വിന്നർ ആയിരിക്കാന്ന് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. എന്തായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് നന്ദല ജി മാർട്ടിന്? ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു?
4: ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ 2 കൂപ്പൺ ഫില്ല് ചെയ്തിട്ടേക്കാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് പ്രതീക്ഷയൊന്നും കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
5: അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ സാറിനും സാറിന്റെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം ആൻഡ്
2: കൺഗ്രാചുലേഷൻസ്.
6: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട്.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹലോ, ആൻവി ആണോ? ഐശ്വര്യ ആണ്. നന്ദലത് ജി മാർട്ടിന് ഈ അടുത്ത് പെർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ? നന്ദലത് ജി മാർട്ടിന് സാറിനെ തേടി ലാഖ്പതി ഓഫർ, 1 lakh റുപ്പീസ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
1: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 1 lakh കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയുന്ന കേട്ടിട്ടുള്ളൂ. ഭയങ്കര സംഭവമായി, ഞങ്ങള് കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഗോപുന്ന നിലത്ത് വാങ്ങി. അവിടെ റേറ്റ് ഒക്കെ വളരെ കുറവുണ്ട് കേട്ടോ.
0: ഓ, താങ്ക് യു സോ മച്ച് സാർ, ഹാപ്പി ഓണം.
1: താങ്ക് യു, താങ്ക് യു.
2: ഗോപു നന്ദലത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹലോ,
1: ഹായ് ആര്യ. ഐശ്വര്യയാണ്, നന്ദല ജി മാട്ടാണ്. ഓക്കെ, കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. 1 lakh rupees ലാക്പതി ഓഫറിലൂടെ കിട്ടിയത് ആര്യക്കാണെന്ന് ഞാൻ അറിഞ്ഞു.
0: താങ്ക് യു.
1: ഏത് ബ്രാഞ്ചിൽ നിന്നാണ്, എന്താണ് ഷോപ്പ് ചെയ്തത്?
0: കായംകുളം ബ്രാഞ്ചിൽ നിന്ന് ഫ്രിഡ്ജ് ആണ് ഷോപ്പ് ചെയ്തത്.
1: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷോപ്പ് ചെയ്തപ്പോ?
0: നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ, നല്ല ഓണം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ തന്നെ പോയി ഞങ്ങൾ ഷോപ്പ് ചെയ്തത്.
1: താങ്ക് യു സോ മച്ച്. ആര്യക്കും ആര്യയുടെ ഫാമിലിക്കും ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻസ്.
0: ഹാപ്പി ഓണം.
2: നന്ദല ജി ബാർ, കേരളത്തിൽ എല്ലായിടത്തും. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: May the mantra of love cherish and perish your body and mind now and forever.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
1: കൊപ്പു നദ്ലത് ജി ബാർ, കേരളത്തിൽ എല്ലായിടത്തും.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
2: അതെങ്ങനെ?
1: ഗോപുനന്ദലം ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
0: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.